ബ്രഹ്മജ്ഞാനേ സ്വഫലഫല ബ്രഹ്മജ്ഞാനി സംഗ സകല ഉദാഹരണാൻ ബ്രഹ്മജ്ഞാനി ജപ സകല സംസാർ ബ്രഹ്മജ്ഞാനിക ഏകരംഗ ബ്രഹ്മജ്ഞാനിക ബസപ്രഭസംഗ ബ്രഹ്മജ്ഞാനിക നാം ആധാർ ബ്രഹ്മജ്ഞാനിക നാം പ്രവാർ ബ്രഹ്മജ്ഞാനി സദാ സത്ജാഗത ബ്രഹ്മജ്ഞാനി അഹംബു ത്യാഗത ബ്രഹ്മജ്ഞാനിക മനപ്രമാനന്ദ ബ്രഹ്മജ്ഞാനിക കാർ സദാ അനന്ദ

ായ പ്രഭസോയോത്തരമന്ധകുലമന്ത് പദമന്ത് ജീവനമുഖത്ത് സരിതായ ഭഗവന്ത് തന്ന തന്ന തന്ന ജനായ ജിസ്പ്രസാദ് സബ് ജഗത്തരായ ജനാമൻ ഹ്യാ സ്വാവോ ജനക സംഘ ചയാവ നാം